അഗർ, സഞ്ജയ് കുമാർ ചൗഹാൻ. ആദിനാഥ് വാഗ് പാട്ടിൽ അമോഘ് വാഗ് ഗുഡിയ കൃഷ്ണാലി ഓർ അശോക് ദേശ്മുഖി സാത്തി ഹെ ബോറാല ഖുർദ് മഹാരാഷ്ട്ര സേ. അരങ്ങി ഛത്തീസ്ഗഢ് സേ ദിനേശ് വർമ്മ ഓർ കരുണ വർമ്മ. ഗായത്രി യശ്വർദ്ധൻ യശസ്വി ദേവാംഗൻ. യഹീ സേ ഹെ പ്രഗ്യാനന്ദ് ദേവാംഗൻ, നന്ദിനി ദേവാംഗൻ, പ്രകാശ് ദേവാംഗൻ. ഈ സഭി സാത്തി ഇസ് ഗീത് കോ പസന്ദ് കർ രഹേ ഹെ ഗ്രാമ ബാഘമോഡ കോമാഖാന ഛത്തീസ്ഗഢ് സേ. നവീൻ സിംഗ്, ജ്യോതി റാണി, മേനകാ പാസ്വാൻ, സ്വേത സ്വാതി, സുശാന്ത്, ഗോദാവരി ദേവി, കാന്തി ഭഗത്, പ്രദീപ് കുമാർ നായക്, രാജ്ബഹാദൂർ ഷാഹ, ശംഭു ഷാഹ, കരിയ ഗുപ്ത ഓർ ലബ്രി ഗുപ്ത. ഈ സാത്തി ഹെ മധുബനി ബിഹാർ സേ. ലാൽ കുർത്തി റുഡ്കി കാന്റ് സേ ഹമേ സന്ദേശ് ഭേജാ ഹെ രാജേഷ് വർമ്മ, മഞ്ജു വർമ്മ, നിശാന്ത് വർമ്മ, കൌശികി വർമ്മ, ദീപാലി യുവാൻ ഓർ ആർ കെ രാജാനെ. രമേശ് ചന്ദ് ചൗഹാൻ, ജയനാരായണ ചൗഹാൻ, തരുൺ ചൗഹാൻ, പ്രതീക് ചൗഹാൻ, സദർ ബാസാർ, മാർവാഡ്, ബിലാഡ രാജസ്ഥാൻ സേ. ഭാഗവത് ഠേടെ പാട്ടിൽ ശ്രീമതി ലക്ഷ്മി ഠേടെ പാട്ടിൽ, സമർത്ഥ ദാദാ ഠേടെ പാട്ടിൽ, കുമാരി സാനിക. ധാമഗ് വാണ് മഹാരാഷ്ട്ര സേ. ഗുലാം ഹസൻ, നിഷാദ് ബാനോ, സബ്ര ഖാതൂൻ, മുഹമ്മദ് അൽ സമാൻ ഓർ മുഹമ്മദ് ഫർമാൻ. യഹീ സേ ഹെ നജ്മീൻ അബ്ദുൽ റഹ്മാൻ ഓർ പ്യാരി ബീട്ടിയ മദീഹ. ആപ് സഭി സാത്തിയോ നെ ഹമേ യേ സന്ദേശ് ഭേജാ ഹെ മൊഹല്ല ധർമദാസ് നജീബാബാദ് സേ. ഭാട്ടാപാരാ ഛത്തീസ്ഗഢ് സേ സോഹൻ ജോഷി ഓർ പായൽ ജോഷി. നാഗ്ചുന റോഡ് സഞ്ജയ് കാലോനി ഖണ്ഡവാ സേ അബ്ദുൽ ഗഫാർ ഡാവർ, ഖുഷ്നസീബ് അബ്ദുൽ ഹക് ഡാവർ, ജിയാഉൽ ഹക് ഡാവർ, മുഹമ്മദ് ഉമർ ഡാവർ ഓർ യഹീ സേ ഹെ രാജേന്ദ്ര കട്ടാരെ. പ്രകാശ് ജൈൻ നാദേൺ സേ, ലാത്തൂർ സേ സംഗീത ജൈൻ, സൂരജ് ജൈൻ ഓർ പി ആർ ജൈൻ. ദത്രേംഗി ഭാട്ടാപാര ഛത്തീസ്ഗഢ് സേ ഹീരാമണി വർമ്മ, പാരസ്മണി പുഷ്പേന്ദ്രമണി വർമ്മ ഓർ യഹീ സേ നോഖിലാൽ വർമ്മ. ശിവഗോപ്, പ്രേംഗോപ്, കപിൽ, ശിവാംശ്, സംഗീത, ലിപി, ഗേപ് ഓർ ദീപാലി ഗോപ്. പശ്ചിം സിംഗ്ഭൂം, ചായ്ബാസ ഝാർഖണ്ഡ് സേ. പൽസി ബുജ്രുക് മഹാരാഷ്ട്ര സേ രേണുക ഷോഗോകാർ, വിജയ് ഷേഗോകാർ, ഋഷികേശ് ഷേഗോകാർ ഓർ ജയശ്രീ ഷേഗോകാർ. ബേബി ശാലിയ ഖത്രി, ബേബി ഹലീമ ഖത്രി, ബേബി ജിക്ര ഖത്രി, ബാബു കോലോണി, അബ്ദുല്ല മസ്ജിദ് സേ. ഭോപാൽഗഢ് രാജസ്ഥാൻ സേ ഛപേൻ ധർമ്മേന്ദ്ര ചീപ്പ, കപിൽ ചീപ്പ, ഈശാൻ ചീപ്പ ഓർ പൂജ പരിഹാർ. സൂര്യവാളി ഛത്രപതി സംഭാലി നഗർ സേ പ്രകാശ് ബോർഗാംകർ, സുഷമ ബോർഗാംകർ, പ്രാഞ്ജലി സോഹം ബോർഗാംകർ, സദാനന്ദ ബിരാജ് സ്വീറ്റ്, അൻഷുമാൻ ബേബി ഓവി. तो लीजिए सुनिए आप सभी की पसंद पर कार्यक्रम का ये अगला गीत, जिसे गाया है अलका याग्निक और कुमार सानू ने. फिल्म है दिल का रिश्ता. गीत लिखा है समीर ने और संगीत दिया है नदीम श्रवण ने.